0: ഹിറ്റ്സ് കമ്മ്യൂണിറ്റി റേഡിയോ 90.8.
1: Deemed to be university. NAC A+ grade deemed university. Admissions open for academic year 2026-27. Call 7330-803-555. For more information, visit our website admissions.mits.ac.in.

0: മാതിരി മലയാളമല്ലോ.
1: എരിവ്.
0: ഓഹോ, ഇത് തീപി മീ ഭാഷലോ?
1: മധുരം.
0: മരി ചേതു ചേതു ചേതു ചേതു